ചിത്രങ്ങളെ കാൽത്തി ഒപ്പുത്തരൂറും രാജാ. നിങ്ങൾ വായിൻ വാർത്തകൾ ഇന്ത്യൻ ധ്യാനമുടെ സമൂഹത്തിലെ പ്രതിയായിരിപ്പതാക രാജാ. അപ്പാവുമ്മ ഞങ്ങൾ ആരാധിക്കുന്നു. അതിശയമാണവരെയും ഞങ്ങൾ ആരാധിക്കുന്നു അയ്യാ. അപ്പാ ഇന്ന നാൾ മുഴുവനും ആണ്ടവരെയും ധ്യാനമായിരിക്കട്ടെ അപ്പാ രാജാ. ആണ്ടവരെയും കളഞ്ചിയങ്ങൾ നിറംപെട്ടും കർത്തത്തിൽ കനികൾ കയറ്റം ചെയ്യും വേലകൾ ആശീർവാദമാക ഇരിക്കട്ടെ അപ്പാ. എതിരി ഒരു വഴിയ വന്നവൻ ഏഴു വഴിയ ഓടിപ്പോവാനാക രാജാ. ആണ്ടവരേറ്റ കാലത്തിൽ മഴ പെയ്വതാക രാജാ. എന്ത് അകപ്പനെയും ഞങ്ങൾ ആരാധിക്കുന്നു അയ്യാ. ഇരുളിൻ രാജ്യത്തിൽ നിന്ന് നമ്മെ വിടുതലയാക്കി അൻപിൻ കുമാരുടെ രാജ്യത്തിൽ ആണ്ടവരെ ഉൾപ്പെടുത്തിയിരിക്കുന്ന പിതാവിക്ക് സൂത്രമുണ്ടാവതാക രാജാ. ഇരുളിൻ അധികാരത്തിൽ നിന്ന് നമ്മെ വിടുതലയാക്കി. ഇരുളക്ക് ആണ്ടവരെ എങ്ങൾക്കും സംബന്ധമില്ലയപ്പാ രാജ. ദേവനെ ദേവന്റെ പിള്ളകൾക്കും പേലിയാൾക്കും സംബന്ധമില്ലയപ്പാ രാജ. ആണ്ടവരെ വിഗ്രഹങ്ങൾക്കും എങ്ങൾക്കും സംബന്ധമില്ലയപ്പാ രാജ. നിരങ്ങൾ നടുവിലെ ഉണ്ടാവുകിറ ദേവനപ്പാ രാജ. ആണ്ടവരെ ഞങ്ങൾ ആരാധിക്കും. അതിശയമാനവരെ ആരാധിക്കും. ഹല്ലേലൂയ തകപ്പനേ.